0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ നാഗസുര കച്ചേരി കേൾക്കാം.

0: അവതരിപ്പിക്കുന്നത് ഓച്ചിറ വി ശിവദാസും സംഘവും. വിശേഷാൽ തവിൽ ഓച്ചിറ വി ഭാസ്കരൻ. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം മായാമാളവഗൗള രാഗത്തിൽ ദേവദേവ എന്നാരംഭിക്കുന്ന കൃതി കേൾക്കാം. രൂപകതാളം.
1: This is Ragam 24/7 DTH Anytime Indian Music. Listen to Nagasuram Recital by Ochira V. Shivadas and Party. They are accompanied on the special tabla by Ochira V. Bhaskaran. Listen to the compositions of Maharaja Swati Thirunal. They begin their Nagasuram Recital with Deva Deva in the rag Maya Malava Gaula set to Rupakathal.

0: അടുത്തതായി വസന്തരാഗത്തിൽ പരമപുരുഷ ജഗദീശ്വര എന്ന കൃതികൾക്കാം ആദിതാളം.
1: കണ്ടിന്യൂയിങ് ദി നാഗസ്വരം റിസൈറ്റൽ, ദ വിൽ നൌ പ്രസന്റ് പരമപുരുഷ ജഗദീശ്വര ഇൻ ദ രാഗ് വസന്ത സെറ്റ് ടു ആദിതാൾ.

0: വസന്തരാഗത്തിൽ പരമപുരുഷ ജഗദീശ്വര എന്ന കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു പരമപുരുഷ ജഗദീശ്വര ഇൻ ദ രാഗ് വസന്ത സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി കുന്തളവരാളി രാഗത്തിൽ ഭോഗീന്ദ്ര ശായിനം എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം.
1: നെക്സ്റ്റ് ഇസ് ഭോഗീന്ദ്ര ശായിനം ഇൻ ദ രാഗ് കുന്തളവരാളി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: അവസാനമായി ഭജ ഭജ മാനസ എന്നാരംഭിക്കുന്ന കൃതികൾക്കാം രാഗം സിന്ധു ഭൈരവി ആദിതാളം.
1: ഓ ചിറവി ശിവദാസൻ പാട്ടി കൺക്ലൂഡ് യുവർ നാഗസ്വരം റിസൈറ്റൽ വിത്ത് ഭജ ഭജ മാനസ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഓച്ചിറ വി ശിവദാസും സംഘവും അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. വിശേഷാൽ തവിൽ, ഓച്ചിറ വി ഭാസ്കരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു നാഗസ്വരം റെസൈറ്റൽ ബൈ ഓച്ചിറ വി ശിവദാസ് ആൻഡ് പാർട്ടി. ദേവ അക്കംപനീഡ് ഓൺ ദ സ്പെഷ്യൽ തവിൾ ബൈ ഓച്ചിറ വി ഭാസ്കരൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Ragam, 24/7 DTH, anytime in the music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ.

0: പെരുകാവ് ശ്രീ പി എൽ സുധീർ, മുഖർശംഖ് തിരുനക്കര ശ്രീ കെ ആർ രതീഷ്. ആദ്യം കാമവർദ്ധനി രാഗത്തിൽ സാരസാക്ഷ പരിപാലയ എന്ന് കൃതി കേൾക്കാം. ആദ്യ താളം.
1: This is Ragam 2470 TH, anytime Indian music. Listen to Carnatic Classical Music Concert by Shri Ashwadi Tirunal Ramavarma. He is accompanied on the violin by Shri S.R. Mahadeva Sharma. On the Mridangam by Nanjil Shri A.R. Arul. On the Ghatam by Perikau Shri P.L. Sudhir. And on the Morsing by Tirunakara Shri K.R. Ratish. Listen to the compositions of Maharaja Swadi Tirunal. He begins his Carnatic Classical Music Concert with Sarasaksha Paripalaya. In the rag, Kamavardhini, set to Adithal.

0: കാമവർദ്ധനീ രാഗത്തിൽ സാരസാക്ഷ പരിപാലയ എന്ന കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു സാരസാക്ഷ പരിപാലയ ഇൻ ദ രാഗ് കാമവർദ്ധനി സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി കുറിഞ്ചി രാഗത്തിൽ അളിവേണി എന്നാരംഭിക്കുന്ന പദം കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഈസ് എ പദം അളിവേണി ഇൻ ദ രാഗ് കുറിഞ്ചി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: അളിവേണി എന്നാരംഭിച്ച പദമാണ് കേട്ടത്. രാഗം കുറിഞ്ചി, മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസണിംഗ് ടു എ പദം അളിവേണി ഇൻ ദ രാഗ് കുറിഞ്ചി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി വിശ്വേശ്വർ എന്നാരംഭിക്കുന്ന ഭജൻ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, രൂപക താളം.
1: ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ ഭജൻ വിശ്വേശ്വർ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു രൂപക താൾ.

0: സിന്ധു ഭൈരവി രാഗത്തിൽ വിശ്വേശ്വർ എന്നാരംഭിച്ച ഭജനാണ് കേട്ടത്, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ ഭജൻ വിശ്വേശ്വർ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു രൂപകതാൾ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ. ഖടം പെരുകാവ് ശ്രീ പി എൽ സുധീർ. മുഖർശംഖ് തിരുനക്കര ശ്രീ കെ ആർ രതീഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ ഓൺ ദ വയലിൻ, നാഞ്ചിൽ ശ്രീ എ ആർ അരുൾ ഓൺ ദ മൃദംഗം, പെരുക്കാവ് ശ്രീ പി എൽ സുധീർ ഓൺ ദ ഘട്ടം, ആൻഡ് തിരുനക്കര ശ്രീ കെ ആർ രതീഷ് ഓൺ ദ മോർസിംഗ്. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: എം കെ ശങ്കരൻ നമ്പൂതിരി പാടുന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ ഇപ്പോൾ കേൾക്കാം. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. Now we bring you a vocal recital by M.K. Shankaran Nambudiri. He recites Subramanya Bharathiyar Krithis. He is accompanied by Manu Renjit on violin, Cherthala Krishnakumar on mridangam, and Manur Unnikrishnan on khadam. Jayadi Jayadi Bharata Mata. Khamas Ragam Aditalam Tishranada. First item of this concert is Jayadi Jayadi Bharata Mata in Raga Khamas, set to Aditala Tishranada.

ഭാരത സമുദായം വാഴ്ക്കവേ തിലങ്ക് രാഗം ആദിതാളം തിശ്രനട. നെക്സ്റ്റ് ഐറ്റം ഈസ് ഭാരത സമുദായം വാഴ്ക്കവേ ഇൻ രാഗ തിലങ്ക് സെറ്റു ആദിതാള തിശ്രനട.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം കെ ശങ്കരൻ നമ്പൂതിരി പാടുന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ. മാഞ്ഞൂർ രഞ്ജ് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി. ഹീസ് അക്കമനീഡ് ബൈ മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ ഓൺ മൃദംഗം ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖഡം. പാരിക്കുള്ളൈ നല്ല നാട്, ജോൺപുരി രാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ ജോൺപുരി രാഗ സെറ്റ് ടു ആദിതാള. പാരിക്കുള്ളൈ നല്ല നാട്.

നിന്നയേ രതി എൻട്രോ, ഭാഗ്യശ്രീ രാഗം രൂപകതാളം. നെക്സ്റ്റ് ഐറ്റം ഇസ് എൻ ഭാഗ്യശ്രീ രാഗ നിന്നയേ രതി എൻട്രോ സെറ്റു.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി കണ്ടെയ്നിംഗ് സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതീസ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ ഓൺ മൃദംഗം ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖടം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 ഡി ടി എച്ച് ചാനൽ എനി ടൈം ഇൻ മ്യൂസിക്.